അതെ, നൊലിയേക്ക് മെഗാഹെർട്സ് തിവേ എഫ് എം ഒം മെഗഡി ഗവൺമെന്റ് കുറിയ മികന്തണി ലഞ്ച് ബ്രേക്ക് ഷോയായ കുറിയ മിതണി അഴുകൺ ആഷിത ലൈഫ് സ്റ്റൈൽഗെ വാഹകത ഒഴമെൻ കൊമ്മെ ഹോമ ദുഹിക ദക്കാലമൊന്തായരു മിഹാർദെ സോഷ്യൽ മീഡിയയാക്കി ഒഴമെങ്കെ തിരുവുളുമ കുളിഫോണെച്ചെത്തു മിയതുഗെ ഡിജിറ്റൽ ദുണിയേഗ അഴമെങ്കെ ലൈഫ് സ്റ്റൈൽ മിവണി ഹമ സ്ക്രീൻ തക്കം ഹുസിഫ എഹം മിഹുങ്കെ പെർഫെക്ട് ഫോട്ടോ തക്ക തിമാകെ തിരുവുളും അളാക്കിയുമക്കി നഫ്സാണി ഗൊത്തും കെല്ലും ഹുരി കമെക്കമ മിയതുഗെ ഹോതും തക്കും എബ എങ്കെ എം അഴുന്തണ്ണവാണി ഫോണം എ ദേ സമാൽക്കമപുര ബൊടം ഹമ ഒഴമെങ്കെ കാരി ഗമ്യോളെ റഹ്മെത്തെരിന ആയിലായ വകുത്ത് ഹുസ്കുറും മാ മുഹിമെ ഹഗീഗെ ഉഫാവരിക്കം ഒത്തി സോഷ്യൽ മീഡിയ പുര ബൊടം ഒഴമെങ്കെ കാരിഗ തിബി ഒഴമെങ്കെ കാ മീഹുണ്ണായക്കും

0: ബിംഗ അസുമത്യരുഖമായി ബാർവരുഖം വണി എഖലാംഗി അഷേ അതി എഖലാംഗി അസീസ് വന്ത ഹക്കീം വന്ത റസ്കലാംഗി
1: ദിവഹി എഫ് എം ദിവഹി നായകു നോദിയ എക്കെ മെഗാഹെർട്സ്.